ഇറാഖ് ഫതഹ കുറിപ്പും. സയ്യിദന ഉമർ റളിയല്ലാഹു അൻഹു ബരിക്കൽ ലിബഡാഗത് മായകു മുളി അറബികരഗ ജിഹാദുഗെ ജോഷ ഫോരിഗെ അലിഫാൻ റോ കുറിവി. ഷാം കരയ ഇറാഖു കരഗ ഫുതുഹാതുഗെ ദായിറ തണവസ് കുറവ ഫുളാ കുറിവി. ഖാസകും ഇറാഖു കരഗ ഫുതുഹാത അമദു സമാൽ കണ്ടിവി. സഅദ് ബ്നബി വക്കാസ് റളിയല്ലാഹു അൻഹുഗെ അഗ്ഹുരി ഖിദ്മത്തുഗെ മാദാണക ഇഹാതനും ഹിമരിഗെ ദിയേ ഇറാഖു കംക ബുമായകു ഇറാഖുഗെ ഫുതുഹാത അമദു കുറുഗതക നമവസ് ബലാലമകി ബേനും തരികമ കംക ദികെ. ഇസ്ലാമി താരിഖ് വിദാളുവ ബേഫ്ലുന ഇംഗി വടയ ഗണ്ണുവാനെ ഫദ അറബീന ഫാരിസിംഗെ മെതുഗ എംമെ കുരീസ മാനസ്സുരവനി അദാവത് തരികം ഉഫതിഫ. ഈറാനിന് വണി അറബീങ്കെ ബാബാവുമ ദിബസ്സുമ ബലികഷികംഗെ ഫാദാ ഹോദാഗെ എതകെ ഫഹറു മുളി അറബികര സുന്നാഫതി കൊഫ. ഖാസക്കും ഇറാഖ് അറബ അധിവസ് ബൈ സർഹദ്ദി അവത്ത വണി മുസ്തകിൽ ഗൊതെഗ അളുവതി കൊഫ. നമവസ് അറബീനക്കി എസ് ബൈക്കെ ദശവെഗെ തിബേകഹല മിസാജിക് ബേക നൂമായകു കിരിയ ഫുർസത്തിൽ ലിബേര ദെക്കുളുവരികം ഫഷ. മികത്തും പൂരം ദുഃഖത്തുകെ വെരികംഗെ ദോസ്വർ ഫാരിസി ദൗലത്തുകെ ബൊടുംഗെ മെതുകായി വാദ വെരികംഗ സബബും വെരികംഗെ നിസാമ ദൂഖമെ വകുത്തു സർഹത്തി കബീലാതം ഹഷിഫുളാലാഫാത്തെ. റുസുൻ ലെവ്വെ മുസ്നാബുൻ ഹാരിസത്തു ഷൈബാനിയ സുവൈദ് അജലിയ ദിഖലും മീസ്കുളിൻ എക്കൊല്ലവ്വാഗെ ഇറാഖുഗെ സർഹദ്ദം ഹമലാ ദിവ്വം ഫെട്ടെവി. എ ദിവസ്വരക്കി സയ്യിദിന അബൂബക്കുർ റളിയല്ലാഹു അൻഹുഗെ ഖിലാഫത്തുകെ ദിവസ്വർ. എങ്കമും മുസ്ന ഖിലാഫത്തുകെ ദർബാര വടയാഗെ കവായതും ഇറാഖ് ഹമലാ ദിവ്വുമുഗെ ഇസ്ന ഹോത്തെവി. എ ദിവസ്വർ അറബിക്കരാഗ വണി ഇസ്ലാമി നൂർ ഫെതുരിഫാക്കമ ബുമായക്കു അറബിയിൻഗെ സർഹദ്ദുഗെ ബൊടുബൈൻ എഹിൻ ദൗലത്തെഗെ നുഫൂസ്ഗെ ദശുഗ ഒത്തുമകി ദീനി ഗൊത്തുന്ന കൗമി ഗൊത്തും വരം നുറക്കാതിരിക്കമെക്കൻ സയ്യിദിന അബൂബക്കുർ റളിയല്ലാഹു അൻഹു വിസ്നിവടയാഗെ. നതീജാഗെ ഗൊത്തും മസ്ന ഇറാഖ് ഹമലാ ദിവ്വുമുഗെ ഹുദ്ദ ദെവ്വി. ഹമ എയായക്കു എക്കലേഗ് ഫാണ എഹീവ ദെവ്വുമ സൈഫുല്ലാഹി ഖാലിദ് ബ്നുൽ വലീദ് വരബ്ബൊഡു ലഷ്കരക്കായക ഫണുവി. എക്കലേഫാൻ വടാഗ് സർഹദ്ദി വരഗ്ഗിന തന്തം ഫതഹക്കുരവി. അണിക്കുളം ഏർ ഷാം കരാഗ മുസ്തിമുൻ റൂമീന ദെക്കുള വെസ് ഹംഗുരാമ കുറമും കെന്തിയ. എദുവസ്വർ ഷാം കരാഗ് ഹംഗുരാമാഗെ മസ്ഷഹു എഗ്ഗൊതും സയ്യിദിന അബൂബക്കുർ റളിയല്ലാഹു അൻഹു ജെഹി വടാഗതി ഇസ്ലാമി ലഷ്കറുഗെ ബയകായകു ഖാലിദ് ബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ഷാം കരയെ ഫുണുപുമ. ഖാലിദ് എക്കലേഗ് ഫാണുഗെ നായബക റുസ്സുന് ലെവ്വി മുസ്നാബുൻ ഹാരിസ് ഹമജസ്സെവ് മഫവ് ഷാം കരയ ബഡാഗത് മായകു ഇറാഖുഗെ മാദാണ അയി ഹിസാബെഗ്ഗെ ഫിനികമേ.